0: ആദ്യം ചേരാ പോലെ ഡാക്ക്
1: ചെയ്യും. ബാക്കി ഉണ്ടെന്ന് മിക്കത്തവായും.